0: സിംഹള ഹിന്ദി റീമിക്സ് ടു ബീറ്റ് മിക്സ് വേണ
1: അൺലിമിറ്റഡ് റേഡിയോ ഫണ്ണക ഡിജെ നൈറ്റ് ഫണ്ണകത്തെ സെറ്റ് വേണ ടാഗ് ദിനന്ന ഡിജെ നൈറ്റ് അത് റാൻ നവേറ്റ
2: Noinas adivegayak superima sabediyawak SLT Mobitel fiber within then unlimited package rasak 100 Mbps sita 1000 Mbps dakwa masakata rupiyal 5900 sita superima unlimited wenasa athrindinna SLT Mobitel fiber kondesi adalave
3: avasan gamanata ikman nowanna Australia wata boat wen niti virodhiwa sankramane wimata obata kisidu avasthawak ne
1: FM 95 FM 94.8 Net FM

هوسه دكاي بينادي كل هاي بلاوة ഒന്ന പേ അന്ന ഹദന്നെ ഫേസ്ബുക്കിക്ക് പത്തട്ട് സീതല ഗാവിച്ച സിന്ധു കമന്റ് സെക്ഷനിക്ക് ലീന കട്ടിയോ ബലന്ന ഹദന്ന അപ്പേ മേ റുസിയാവേ അപ്പി കേല കട്ടിയക്കിന്നോ അപ്പി ഇന്നോ സീതല ഹന്നാവേ ഹാഗിന മൊമോ കഫേ റഷ്യ അനെ ആദരങ് എകുത്തു കരുകാന്നോ ජයෝ වේවා උතුරන්න හරියන්නෝනි මහත්තයෝ හරිද මොමෝ කැෆේ එකේ වැඩ කරන ඔක්කොමල මාදරෙන් එකතු කරගන්න ඊගව දවසේ ඔතන ඉන්න කටියගේ නම් ටිකත් එක්කම දාන්න හරිද ඊට පස්සේ මෙන්න මේ අයවත් අපි ඔබගමු සින්දු අහන්න යන ඔපල් ඉරංග සීතල හිම රටේ කියලා කියනවා අද පටන් ගත්තෙම ගින්දර හඳාවේ සින්දුවේ කුමාරි ජයවර්ධන හයි ගින්දරියෝ සීතලේ සින්දු නේද നിസംസലായി സീതയുടെ ഹരിലാസനായിടെ ഇവകിമ സീതല ഹിമ റട്ടിയേക്കേനോ സലില സലില ലക്രുവനി സീത മാറുത്തേക്കേനോ ഈ ഗാവട്ട് ദിനേഖം വിക്രമ തിലക സീതല സന്ധയിലേ കേലക്കേനോ സ്വർണ ഹേരാ സീതല റട്ടി മീതുമ വെട്ടേ കുമാരി ജയവർദ്ധന താങ്ക് യു ഒക്കെ സ്റ്റിക്കേഴ്സ് വേൾട്ട് അസിലായ വയോ ആ വയോ ആകെ ഫമലക്ക് ഒക്കുമായി ആദരം എങ്ങത്ത് കിട്ടുകയാണ് ഹറേ ഈട പാസി നിസംസല നിസംസല സീതല സരത് സമയ നഗി തരി ദാന കേല കേനോ ദൈ മൊനാദി കേവ് മൊനാദി

ഒന്നുമക്കന മകരുന മമ്മ അവൻ അതികരകത്ത അതുമക്ക് ജീവിതേ നത്ര വില സംസാര വില കിസിമക്കന പ്രാർത്ഥന കരാനെ വിത്രമായി മറ്റ ഓനേ ആദരേ മക്കരുന ഒന്നുമക്കന ജീവിതേ അവട്ട് പസ്സേ ഏതെന സുവ പഹസു ലേസി പാസു എന്ത കന്നെപ്പ ദിവസക്ക് എക്കിനെ കാട്ടെക്കിനെ അഹിമിവീം തരാകാൻ പരി വിലയാണോ ബിന്ദു ഹത് സിയെ കൊലഹായി അനോപഹായി അനോപഹായി അനോപഹ എന്നാ

വിവിധ ശാസ്ത്രീയ പണഹായി ആ മനഹകടാകട്ടിക തീയനോയാട്ട് ഇതാ സട്ടസിയായി കവിൻ കിടക്കിനെയാണോ ആട്ടോ പാക് തീയനോ ബലമു മുഖത്ത് വേണ്ടി കേളാ